ഹുക്കുമില്ല ബെച്ചുടയാ സഞ്ചോ കീമേളും ജിസനോ തു ജാണായേ സോയി ജന ജാണ ഹര ഗുണ സാധി ആഖ ബഖാണ ജിൻ ഹർ സേവയാ തിൻ സുഖ പായാ സഹജേ ഹി ഹർ നാം സമായാ